0: ജിംനാസ്റ്റിക്സിനെ പറ്റി ആദ്യമായി ഞാൻ അറിഞ്ഞത്. അന്ന് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ സ്പെഷ്യൽ ഏരിയ ഗെയിംസ് എന്ന് പറയുന്നൊരു സ്കീം കൊണ്ടുവന്നു. അതിൽ സർക്കസ് പാരമ്പര്യമുള്ള കുടുംബത്തിലെ കുട്ടികളെ അതിൽ നിന്ന് സെലക്ട് ചെയ്യാൻ വേണ്ടി ആയിട്ടാണ് തലശ്ശേരിയിലേക്ക് വന്നത്. കാരണം തലശ്ശേരി എന്ന് പറയുന്നത് സർക്കസിൻ്റെ ഈറ്റില്ലമാണ്. അങ്ങനെ ആലപ്പുഴയിലേക്ക് വാട്ടർ സ്പോർട്സ് പോയി, ഒറീസയിലേക്ക് ആർച്ചറി പോയി, അതായത് ട്രൈബ്സ് ഉള്ള സ്ഥലങ്ങളിൽ. അതേപോലെയാണ് ജിംനാസ്റ്റിക്സ് തലശ്ശേരിയിലേക്ക് വരുന്നത്. നമ്മൾ ആദ്യമായിട്ടാണ് പരസ്യം കണ്ടത്. എൻ്റെ ഗ്രാൻഡ് പാരൻസ് അച്ചാച്ചനും അച്ചമ്മയും സർക്കസുകാരായിരുന്നു. അങ്ങനെ ഞാൻ പോയി. അന്ന് അവിടെ ഒരു റഷ്യൻ കോച്ച് ഉണ്ടായിരുന്നു. അവർ നമ്മളെ കായികക്ഷമതയെല്ലാം പരിശോധിച്ചു. 140-ൽ കുട്ടികളുണ്ടായിരുന്നു. അതിൽ നിന്ന് ഒരു 40 കുട്ടികൾ അവർ സെലക്ട് ചെയ്തു. അതിനുശേഷം വീണ്ടും 6 മാസത്തിന് ശേഷം വീണ്ടും ഒരു സെലക്ഷൻ വെച്ചു. അതിൽ നിന്ന് 40 പേരെ അവർ വീഡ് ഔട്ട് ചെയ്തു, പുറന്തള്ളി. ബാക്കി 20 പേരെയാണ് അവർ വെച്ചത്. വീണ്ടും ഒരു വർഷം കഴിഞ്ഞിട്ട് വീണ്ടും ഒരു വീഡിങ് ഔട്ട് ഇതുണ്ടായിരുന്നു. അതിനുശേഷം നമ്മളെ 6 ആളുകളാണ് ബാക്കി വന്നത്. അവിടെ തലശ്ശേരി സായിൽ ഞാൻ 8 വർഷം ഉണ്ടായിരുന്നു. അതിനിടയിൽ കേരളത്തിലെ റെപ്രസെൻ്റ് ചെയ്തു, നാഷണൽ ഗെയിംസ് റെപ്രസെൻ്റ് ചെയ്തു, മെഡലുണ്ട്. പിന്നെ 1999 ആണ് ഞാൻ തലശ്ശേരി സായി വിട്ട് ഇന്ത്യൻ നേവിയിലേക്ക് ജോയിൻ ചെയ്തത്.
1: ഇന്ത്യൻ നേവി ജിംനാസ്റ്റിക്സ് ടീമിലെ താരമായും പിന്നീട് പരിശീലകനായും പ്രവർത്തിച്ച അനുഭവം എങ്ങനെയായിരുന്നു?
0: ഇന്ത്യയുടെ 3 സൈന്യവും, അതായത് നേവി, ആർമി, എയർഫോഴ്സ്, 3 ജിംനാസ്റ്റിക്സ് ഉണ്ട്. അത് നിങ്ങൾ ഇന്ത്യൻ ആംഡ് ഫോഴ്സിൻ്റെ ഒരു അഭിവാജ്യ ഘടകമാണ്. അതായത് NDA ആയിക്കോട്ടെ, ഡിഫൻസ് അക്കാഡമീസ് ആയിക്കോട്ടെ, എല്ലാത്തിലും ജിംനാസ്റ്റിക്സിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ഇന്ത്യയിൽ നിന്ന് എടുത്താൽ തന്നെ നേവൽ ജിംനാസ്റ്റ് ആയിരിക്കും ഏറ്റവും ഫസ്റ്റ് വരുന്നത്. അതായത് സൈനിക തലത്തിൽ ഇന്ത്യയിൽ ഏറ്റവും നല്ല ജിംനാസ്റ്റുകൾ വരുന്നത് സൈന്യത്തിൽ നിന്നാണ്. കാരണം ചിട്ടയായ പരിശീലനം, പിന്നെ എല്ലാവിധ അടിസ്ഥാന സൗകര്യങ്ങളും സൈന്യം നൽകുന്നുണ്ട്. അതുകൊണ്ടാണ് മിലിറ്ററിയിൽ നിന്നുള്ള സ്പോർട്സ് മാൻ കൂടുതലും ഇന്ത്യയിൽ ഉന്നതിയിലേക്ക് എത്തുന്നത്.
1: പിന്നെ താങ്കൾ ഈ നേവൽ അക്കാഡമിയിൽ ഏഴിമലയിൽ വർഷങ്ങളോളം പ്രവർത്തിച്ചല്ലോ, ആ അനുഭവം എങ്ങനെ ഉണ്ടായിരുന്നു?
0: ഞാൻ 13 വർഷം നേവിയിൽ ടീമിൽ വർക്ക് ചെയ്തു, ടീമിൻ്റെ കൂടെ ആയിരുന്നു പ്ലെയറായിട്ട്. പിന്നെ അവിടെ നിന്ന് ഞാൻ 1 വർഷം നേതാജി സുഭാഷ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പോർട്സ് പട്യാലയിൽ പോയി അവിടെ കോച്ചിങ് ഡിപ്ലോമ എടുത്തു 1 വർഷം. അതിനുശേഷം എൻ്റെ അടുത്ത പോസ്റ്റിംഗ് വന്നത് ഇന്ത്യൻ നേവൽ അക്കാഡമിയിലായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ അക്കാഡമികളിലും ജിംനാസ്റ്റിക്സ് നിർബന്ധമാണ്. ജിംനാസ്റ്റിക്സ് ചെയ്തിച്ചാൽ മാത്രമേ കാഡറ്റുകൾ അവർക്ക് ധൈര്യം വരും, എന്തിനേയും നേരിടാനുള്ള ഒരു തൻ്റെടം ഉണ്ടാവും. അപ്പം നാളെ അവർ മിലിറ്ററി ഓഫീസേഴ്സ് ആകുകയാണ്, നാളത്തെ ലീഡറാണ് അവർ. അപ്പോൾ അവരെ തയ്യാറാക്കുന്നതിന് വലിയൊരു ഘടകമാണ് ഈ ജിംനാസ്റ്റിക്സ്. ജിംനാസ്റ്റിക്സ് അവരെ ബേസിക്സ് പഠിപ്പിക്കും, അവർക്ക് അവരുടെ മെയ്വഴക്കം, എന്തിനെ നേരിടാനുള്ള ആ ഒരു ധൈര്യം, അതെല്ലാം ജിംനാസ്റ്റിക്സ് നേടിയെടുക്കും. ഇതിൽ കാഡറ്റുകൾക്ക് നമ്മൾ കൊടുക്കുന്ന പരിശീലനം എന്ന് വെച്ചാൽ അത് മെഡലിന് വേണ്ടിയുള്ളതല്ല, അത് അവരുടെ ഫിറ്റ്നസ്സിന് വേണ്ടി മാത്രമാണ്. അതുകൊണ്ടാണ് ഞാൻ 23 അവിടെ നിന്ന് ബാംഗ്ലൂരിലേക്ക് തിരിച്ചു വന്നത്.
1: ഓക്കെ, അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഒരു ജിംനാസ്റ്റിക്കിനെ വളർത്തിയെടുക്കാൻ ആവശ്യമായിട്ടുള്ള പ്രധാന ഘടകങ്ങൾ എന്തൊക്കെയാണ്?
0: ഏറ്റവും പ്രധാനമായ ഘടകം എന്ന് പറയുന്നത് അടിസ്ഥാന സൗകര്യം തന്നെയാണ്. കാരണം നമ്മുടെ രാജ്യത്ത് ഒട്ടനവധി ടാലൻ്റ് ആയിട്ടുള്ള കുട്ടികളുണ്ട്. പക്ഷേങ്കിൽ നമ്മൾ അവരെ സ്കൗട്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഒന്നാമത് ഗ്രാസ് റൂട്ട് ലെവലിൽ നമ്മൾ ഒരു ശരി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കായിക സംസ്കാരം ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. അതാണ് ഇതിൻ്റെ എല്ലാം ഏറ്റവും വലിയ പ്രശ്നം. നമുക്ക് 100% ഇന്ത്യയിൽ നിന്ന് ഒത്തിരി ഒളിമ്പിക്സ് ചാമ്പ്യന്മാർ ഉണ്ടാക്കാം ജിംനാസ്റ്റിക്സിൽ തന്നെ. കാരണം നമ്മുടെ ഇന്ത്യക്കാരുടെ ശരീരഘടന എന്ന് വെച്ചാൽ ജിംനാസ്റ്റിക്സിന് പറ്റിയൊരു ശരീരഘടനയാണ്. ഫ്ലെക്സിബിലിറ്റി കൂടുതലുള്ളതാണ് ശരീരമാണ് നമ്മളത്. യൂറോപ്യൻസിനെയും ചൈനീസിനെയും കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇന്ത്യൻ കുട്ടികളെ ശരീരമാണ് ജിംനാസ്റ്റിക്സിന് ഏറ്റവും അനുയോജ്യമായത്.
1: പക്ഷെ നമുക്ക് ഒളിമ്പിക്സിൽ ഇതുവരെ ഒരു മെഡൽ പോലും നേടാൻ കഴിഞ്ഞിട്ടില്ല.
0: ഒളിമ്പിക്സിൽ ഇതുവരെ നേടിയില്ല. ഏറ്റവും നല്ല പെർഫോമൻസ് പറയുന്നത് 4th സ്ഥാനമാണ്.
1: അതെ, ഒരു പെൺകുട്ടി.
0: പെൺകുട്ടി ദീപ കർമാക്കർ എന്ന് പറയുന്ന വോൾട്ട് ഓഫ് ഡെത്ത് എന്ന് പറയുന്ന പുടിനോവ എന്ന് പറയുന്ന വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു വോൾട്ടാണ് അവർ പെർഫോം ചെയ്തത്.
1: ഓക്കെ, അപ്പൊ ഈ കുട്ടികളുടെ ജിംനാസ്റ്റിക്കിലുള്ള താല്പര്യം നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ പറ്റില്ല? അവരുടെ കഴിവുകൾ എങ്ങനെ തിരിച്ചറിയാം? നമുക്ക് അവരെ എങ്ങനെ ഈ ജിംനാസ്റ്റിക് രംഗത്തേക്ക് കൊണ്ടുവരാൻ കഴിയും?
0: നമ്മൾ സ്കൂളുകളിൽ ആദ്യമായി, ഇപ്പം ഞാനിപ്പോൾ ഇവിടെ വർക്ക് ചെയ്യുന്നത് ഗോപാലൻ ഇന്റർനാഷണൽ സ്കൂൾ ഹുഡിയിലാണ്. അപ്പോൾ അവിടെ എന്ന് വെച്ചാൽ എല്ലാ കുട്ടികൾക്കും ബേസിക് ലെവലിൽ, അതായത് പ്രീ സ്കൂൾ മുതൽ 8th സ്റ്റാൻഡേർഡ് വരെ നിർബന്ധമായിട്ട് എല്ലാ കുട്ടികളും ജിംനാസ്റ്റിക്സ് ചെയ്യണം. അപ്പം നമ്മളെ കുട്ടികൾ നമ്മളുടെ അടുത്ത് വരുന്നുണ്ട്. അപ്പം നമ്മൾ അതിൻ്റെ അകത്ത് നല്ലവണ്ണം ചെയ്യാൻ പറ്റുന്ന കുട്ടികളെ നമ്മൾ സെലക്ട് ചെയ്തിട്ട് നമ്മൾ അക്കാഡമിക്കിൽ പ്രത്യേകമായിട്ട് അവർക്ക് വേറെ തന്നെ പരിശീലനം കൊടുക്കും. പിന്നെ അങ്ങനെ നമുക്ക് തോന്നുന്ന കുട്ടികളുണ്ടെങ്കിൽ അവരുടെ പാരൻസിനെ നമ്മൾ വിളിച്ച് അറിയിക്കും, നിങ്ങളെ കുട്ടിക്ക് ഇങ്ങനെ

0: കഴിവുണ്ട്, നിങ്ങളെ കുട്ടീനെ ജിംനാസ്റ്റിക്സിലേക്ക് വിടണം എന്ന് പറഞ്ഞു.
1: മാതാപിതാക്കൾ ഇത് പ്രോത്സാഹിപ്പിക്കാറുണ്ടോ?
0: മാതാപിതാക്കൾ ഒരുവിധം പ്രോത്സാഹിപ്പിക്കാറുണ്ട്, പക്ഷേങ്കിൽ അവര് മുഴുവനായിട്ട് സ്പോർട്സിലേക്ക് വിടാനുള്ള താല്പര്യം അവർക്കില്ല. അവർ കുട്ടികളെ പഠനത്തിനെ ബാധിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് അതിനോട് വലിയ താല്പര്യമില്ലെന്ന് എനിക്ക് മനസ്സിലാക്കിയത്.
1: അപ്പൊ അതെങ്ങനെ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും?
0: അതായത് അവരെ പാരന്റ്സിനെ എഡ്യൂക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് വലിയൊരു കാര്യം. കാരണം നമ്മള് ഒരു കുട്ടി ഒന്നാം ക്ലാസ്സിൽ രണ്ടാം ക്ലാസ്സിൽ മൂന്നാം ക്ലാസ്സിൽ പഠിച്ച് നാലാം ക്ലാസ് തോറ്റു കഴിഞ്ഞാൽ ആ കുട്ടീനെ പിന്നെ നമ്മൾ ട്യൂഷന് പറഞ്ഞുവിടും, അടുത്ത ഇതിലേക്ക് ജയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം നടത്തും. പക്ഷേങ്കിൽ സ്പോർട്സിൽ എന്താണെന്ന് ചോദിച്ചാൽ, പ്രത്യേകിച്ച് ജിംനാസ്റ്റിക്സ് എന്ന് പറയുന്ന കുറച്ച് ക്ഷമ വേണ്ടുന്നൊരു കളിയാണ്. നമ്മൾ രണ്ടു വർഷം മൂന്ന് വർഷം കഴിഞ്ഞ് നമുക്ക് മെഡലില്ല എന്ന് പറയുമ്പോഴത്തേക്ക് പാരന്റ്സിന്റെ ആ ഒരു എന്തുസിയാസം നശിച്ചു പോകും. അപ്പൊ അവരെന്ത് ചെയ്യും, കുട്ടീനെ അതിൽ നിന്ന് വിഡ്രോ ചെയ്യും. യഥാർത്ഥത്തിൽ ഈ കുട്ടി വേണമെങ്കിൽ ഒരു നാല് വർഷം കൂടി ചെയ്ത് കഴിഞ്ഞാൽ ഈ കുട്ടിക്ക് വളരെ മെഡലടിക്കാൻ സാധ്യതയുള്ള ഒരു കുട്ടിയായിരിക്കും. അങ്ങനെ പല കേസുകളും എന്റെ മുമ്പ് തന്നെ ഉണ്ടായിട്ടുണ്ട്. മെയിനായിട്ട് ഞാൻ പറഞ്ഞ പോലെ പാരന്റ്സിനാണ് എഡ്യൂക്കേറ്റ് ചെയ്യേണ്ടത്, നിങ്ങൾ കുട്ടികളെ പരിശീലനം നിർത്തരുത്.
1: പക്ഷേ ഈ പേരൻസിനെ എഡ്യൂക്കേറ്റ് ചെയ്യുന്നതോടൊപ്പം ഈ കുട്ടികളുടെ ശാരീരികമായും മാനസികമായിട്ടുള്ള വളർച്ചയ്ക്ക് ഇത് ഉപകാരപ്പെടുന്നില്ലേ ജിംനാസ്റ്റിക്സ്? അതുകൊണ്ട് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ പറ്റുമല്ലോ അല്ലേ?
0: 100% ഉപകാരപ്പെടും. ജിംനാസ്റ്റിക്സ് എന്ന് അറിയപ്പെടുന്ന തന്നെ മദർ ഓഫ് ഓൾ സ്പോർട്സ് എന്നാണ്. ജിംനാസ്റ്റിക്സിന്റെ ബേസിക്സ് ഉണ്ടെങ്കിൽ ആ കുട്ടി പിന്നീട് ഏത് ഗെയിമിൽ പോയാലും ആ കുട്ടിക്ക് വളരെ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും. കാരണം ജിംനാസ്റ്റിക്സ് ആദ്യമായി നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്, ആസ് എ കോച്ച് നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ചാൽ അവരുടെ മോട്ടോർ കപ്പാസിറ്റി, മോട്ടോർ എബിലിറ്റീസ് ഡെവലപ്പ് ചെയ്യുകയാണ്. അതായത് സ്പീഡ്, സ്ട്രെങ്ത്, ഫ്ലെക്സിബിലിറ്റി, അതിൽ നിന്നാണ് നമ്മളെ ശരീരഘടന അനുസരിച്ചിട്ട് അവരെ ആന്തോപ്രോമെട്രി അനുസരിച്ചിട്ട് നമ്മൾ ആ കുട്ടികൾ എന്ത് ചെയ്യും. ഇന്ത്യയിൽ നടക്കാത്ത കാര്യം ഞാൻ പറഞ്ഞത്, വിദേശത്തെല്ലാം കുട്ടികളെ ഫസ്റ്റ് അവർ വിടുന്നത് ജിംനാസ്റ്റിക്സിനാണ്. അവിടെ നിന്ന് അവർ കുട്ടീനെ സെഗ്രിഗേറ്റ് ചെയ്തിട്ട് അവർക്ക് ശരീരഘടന അനുസരിച്ചിട്ട് അവർ മറ്റുള്ള ഗെയിമുകളിലേക്ക് പറഞ്ഞുവിടും.
1: ഓക്കെ, അപ്പൊ ഈ മികച്ച ജിംനാസ്റ്റിക് ആകാനായി കുട്ടികളിപ്പോ ഏത് പ്രായത്തിലാണ് ഈ പരിശീലനം ആരംഭിക്കേണ്ടത്?
0: 4-5 വയസ്സ് മുതൽ നമുക്ക് തുടങ്ങാം ജിംനാസ്റ്റിക്സ്. എത്ര ഏർലി തുടങ്ങുന്ന അത്രയും നല്ലതാണ്. 4-5 വയസ്സ് എന്ന് പറയുമ്പോൾ 3 വയസ്സുള്ള കുട്ടി ചില സമയം കോച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവന് മനസ്സിലായി എന്ന് വരില്ല. പക്ഷേ ഒരു 4 വയസ്സെല്ലാം പ്രീ സ്കൂളിലെല്ലാം പോകാവുന്ന കുട്ടിയാകുമ്പോൾ ആ കുട്ടിക്ക് നമ്മൾ പറയുന്ന തിരിച്ചറിയാനുള്ള ഒരു കഴിവുണ്ടാവും. അതുകൊണ്ടാണ് 4 വയസ്സ് എന്ന് പറയുന്നത്. അതിലും ഏർലി ആയാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേങ്കിൽ നമ്മളൊരു ഗ്രൂപ്പിലെ കുട്ടികളെ ചെയ്യിപ്പിക്കുമ്പോൾ നന്ന ചെറിയ കുട്ടികളെ ചെയ്യിപ്പിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. 4-5-6 വയസ്സ് മുതൽ നമുക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ അടുത്ത ഒരു 10-20 വർഷത്തേക്കുള്ള ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞാൽ അവന് ഒളിമ്പിക് പോഡിയം വരെ എത്താമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.
1: കേരളത്തിലും കർണാടകത്തിലും അതേപോലെ സദേൺ സംസ്ഥാനങ്ങളില് ജിംനാസ്റ്റിക്സിന് വേണ്ട ഇതുപോലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഗവൺമെന്റ് തലത്തിലുണ്ടോ? പ്രൈവറ്റ് അല്ലാതെ ഇപ്പോ സ്വകാര്യ മേഖല അല്ലാതെ ഗവൺമെന്റ് മേഖലയില് ഇതിനത്രയും പ്രാധാന്യം കൊടുക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഉണ്ടോ?
0: കേരളത്തിൽ ആകെ ഉള്ളത് തലശ്ശേരി സായി സെന്റർ ആണ്. അത് യഥാർത്ഥത്തിൽ അത് വന്നത് സ്പെഷ്യൽ ഏരിയ ഗെയിംസ് ജിംനാസ്റ്റിക് സെന്റർ എന്ന പേരിലാണ്. പിന്നീട് വന്ന് കുറെ കാലത്തിന് ശേഷം അത് സായി സെന്റർ ആയി. അവിടെ ജിംനാസ്റ്റിക്സിന് മാത്രമുള്ള പ്രാധാന്യം നഷ്ടപ്പെട്ടു. അവിടെ അത്ലറ്റിക്സ് വന്നു, ഫെൻസിങ് വന്നു, റെസ്ലിംഗ് വന്നു, ബാസ്കറ്റ്ബോൾ വന്നു, അങ്ങനെ പല ഗെയിമുമായി. ഇപ്പൊ അത് ജിംനാസ്റ്റിക് സെന്റർ എന്ന പേരിൽ കേരളത്തിൽ എവിടെയും ഒരു എക്സ്ക്ലൂസീവ് ആയി ജിംനാസ്റ്റിക്സിന് വേണ്ടിയിട്ടുള്ള ഒരു സെന്റർ ഇല്ല. പിന്നെ കുറെ ആളുകൾ, കുറെ ജിംനാസ്റ്റിക്സ് എന്തൂസിയാസ്റ്റുകൾ സെന്റേഴ്സ് തുടങ്ങിയിട്ടുണ്ട്. കോഴിക്കോട് എന്റെ തന്നെ സുഹൃത്ത് തുടങ്ങിയിട്ടുണ്ട്.
1: സ്വകാര്യമായിട്ട്
0: തിരുവനന്തപുരത്ത് ഉണ്ട് ജിമ്മി ജോർജ് സ്റ്റേഡിയത്തിൽ. അത് കേരള സർക്കാരിന്റെ അണ്ടറിലാണ്. അവിടെ കുറച്ച് കുട്ടികൾക്ക് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. അതേപോലെ എറണാകുളത്ത്, തൃശ്ശൂര്, കോഴിക്കോട്, അങ്ങനെ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമേ ജിംനാസ്റ്റിക്സ് ഉള്ളൂ.
1: കർണാടകത്തിൽ
0: ഏറ്റവും കൂടുതൽ ജിംനാസ്റ്റിക്സ് ഞാൻ യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ വെച്ച് കണ്ടത് ഞാൻ ബാംഗ്ലൂരിലാണ്. ബാംഗ്ലൂരിലാണ് ഏറ്റവും കൂടുതൽ ജിംനാസ്റ്റിക്സ് പരിശീലനം ഉള്ള സെന്റേഴ്സ് ഉള്ളത്. അതായത് മൈസൂറിലുണ്ട്, തുംകൂർ, അങ്ങനെ ചുരുക്കം ചില സ്ഥലങ്ങളിൽ മാത്രമേ നല്ല ട്രെയിനിങ് കൊടുക്കുന്ന സെന്റേഴ്സ് ഉള്ളൂ. നമുക്കൊരു ഒളിമ്പിക് ലെവലിലെ എത്തണമെങ്കിൽ നല്ല അടിസ്ഥാന സൗകര്യം വേണം. മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ബജറ്റ് തന്നെ വളരെ പുവറാണ് സ്പോർട്സിന് വേണ്ടുന്നത്. നമ്മളെ ബജറ്റ് എന്ന് വെച്ചാൽ 400 എത്രയോ മില്യൺ ഡോളറേ ഉള്ളൂ. ചൈനയുടെ 3 ബില്യൺ ഡോളറാണ്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ നമ്മൾ സ്പോർട്സിന് കൊടുക്കുന്ന പ്രാധാന്യം. നമ്മൾ സൈനിക തരത്തിൽ നോക്കുകയെന്ന് വെച്ചാൽ നമ്മളെ സൈനിക ഏറ്റവും ഉന്നതയിൽ എത്തിപ്പോയി. കാരണം ഏറ്റവും കൂടുതൽ ഫണ്ട് പോകുന്നത് മിലിറ്ററിക്കാണ്. അതേപോലെ സ്പോർട്സിനും ഫണ്ട് വന്നു കഴിഞ്ഞാൽ സ്പോർട്സും നന്നായി ഇന്ത്യ 1st നമ്പറായി വരുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നത്.
1: അടുത്തിടെ ഹോങ്കോങ്ങിൽ നടന്ന 7th ഏഷ്യൻ ട്രാംപോളിൻ ജിംനാസ്റ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ പരിശീലനമായി താങ്കൾ പ്രവർത്തിച്ചിരുന്നു അല്ലേ? അതിന്റെ അനുഭവം എങ്ങനെയായിരുന്നു?
0: ഇത്രയും കാലം ജിംനാസ്റ്റിക്സ് ചെയ്തിട്ടുള്ള ഒരു ചെയ്ത് ചെയ്യിപ്പിച്ചു. പക്ഷെ ആദ്യമായിട്ട് നമ്മൾ പഠിപ്പിച്ച ഒരു കുട്ടി, നമ്മൾ പരിശീലനം നൽകിയ ഒരു കുട്ടി ആദ്യമായിട്ട് ഇന്ത്യ റെപ്രസെന്റ് ചെയ്ത് പോകുന്നതും അത് വലിയൊരു ആത്മസംതൃപ്തി തരുന്ന കാര്യമാണ്. കാരണം ആദ്യമായിട്ടാണ് ആ കുട്ടി ഇന്ത്യൻ ടീമിലേക്ക് വരുന്നത്. വളരെ ചെറിയ കുട്ടിയാണ്. ഇനിയും കുറേ അധികം പരിശീലിപ്പിച്ചു കഴിഞ്ഞാൽ അവൾക്ക് ഇന്ത്യക്ക് വേണ്ടി അധികം മെഡൽ നേടാനുള്ള കഴിവുള്ളൊരു കുട്ടിയാണ്.
1: ഈ ട്രാംപോളിൻ ജിംനാസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സാധാരണ ജിംനാസ്റ്റിക്സ് തമ്മിലുള്ള വ്യത്യാസം?
0: ജിംനാസ്റ്റിക്സ് എന്ന് പറയുന്നത് ആർട്ടിസ്റ്റിക് ജിംനാ

0: ജിംനാസ്റ്റിക്സ് ആണ് എല്ലാത്തിന്റെ അടിസ്ഥാനം. ആർട്ടിസ്റ്റിക് ജിംനാസ്റ്റിക്സിൽ നിന്ന് നമ്മൾ പലവിധ ശാഖകളാണ്, അതായത് ഒന്ന് ട്രാംപോളിൻ ജിംനാസ്റ്റിക്സ്, റിതമിക് ജിംനാസ്റ്റിക്സ്, എയറോബിക് ജിംനാസ്റ്റിക്സ്, ആക്രോബാറ്റിക് ജിംനാസ്റ്റിക്സ്, അങ്ങനെ ഇത്രയും വേറെ ശാഖകൾ. ഇതെല്ലാം ജിംനാസ്റ്റിക്സിന്റെ ഭാഗം തന്നെയാണ്. ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്നത് ജിംനാസ്റ്റിക് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയാണ്. അത് ഫെഡറേഷൻ ഓഫ് ഇന്റർനാഷണൽ ജിംനാസ്റ്റിക്സിന്റെ അണ്ടറിൽ വരുന്നത്, അതായത് അന്താരാഷ്ട്ര തലത്തിൽ നേരിട്ട് ജി എഫ് ഐ നടത്തിക്കുന്നതാണ് ഈ മൊത്തം ശാഖകൾ. ഈ ട്രംപോളിൻ എന്ന് പറയുന്നത് അത് ഒരു ഇവന്റ് ആണ്, അതായത് നെറ്റ്, ട്രംപോളിൻ നെറ്റ്. അതിൽ നിന്ന് നിങ്ങൾ 10 എലിമെന്റ്, ഡിഫറെന്റ് ആയിട്ടുള്ള 10 എലിമെന്റ് ചെയ്യണം. അതിൽ പെർഫെക്ഷൻ, അതിൻ്റെ അകത്ത് നിങ്ങൾ എത്ര ഡിഫിക്കൽട്ടി ആയിട്ടുള്ള എലിമെന്റ് ചെയ്യുന്ന, എത്ര നന്നായിട്ട് നിങ്ങൾ അത് ചെയ്ത് കാണിക്കുന്നത്, എങ്ങനെ ലാൻഡ്
1: ചെയ്യുന്നു,
0: പല വിഷയങ്ങളും അതില് മെഡലിന് വേണ്ടിയിട്ടുള്ള
1: മാനദണ്ഡങ്ങളാണ്. ഈ ആർട്ടിസ്റ്റിക് ജിംനാസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും വ്യത്യാസം?
0: ആർട്ടിസ്റ്റിക് ജിംനാസ്റ്റിക്സ് വാഗ് എന്നും മാഗ് എന്നുമായിട്ട് തിരിച്ചിട്ടുണ്ട്. വാഗ് എന്ന് പറഞ്ഞാൽ വുമൻസ് ആർട്ടിസ്റ്റിക് ജിംനാസ്റ്റിക്സ്, മാഗ് എന്ന് പറഞ്ഞാൽ മെൻസ് ആർട്ടിസ്റ്റിക് ജിംനാസ്റ്റിക്സ്. മെൻസ് ആർട്ടിസ്റ്റിക് ജിംനാസ്റ്റിക്സിൽ 6 അപ്പറേറ്റസ് ഉണ്ട്. 6 അപ്പറേറ്റസ് എന്ന് പറഞ്ഞാൽ ഒന്ന് ഫ്ലോർ എക്സസൈസ്, ഒന്ന് പോമൽ ഹോസ്, റിംഗ്സ്, വോൾട്ടിംഗ് ടേബിൾ, പിന്നെ സ്റ്റിൽ റിംഗ്സ്, പാരലൽ ബാർ, പിന്നെ ഹൊറിസോണ്ടൽ ബാർ, ഇങ്ങനെ 6 എണ്ണം. അതേപോലെ പെൺകുട്ടികളിൽ ഫ്ലോർ, ബാലൻസിങ് ബീം, അണീവൺ ബാർ, വോൾട്ടിംഗ് ടേബിൾ, ഈ 4 ഇവന്റ് ആണ്. പിന്നെ ആക്രോബാറ്റിക്സ് എന്ന് പറയുന്നത് കുറെ ആൾക്കാർ കൂടി ചെയ്യുന്നത്, അത് രണ്ടാൾക്കാർക്ക് ചെയ്യാം, 4 ആൾക്കാർക്ക് ചെയ്യാം, 3 ആൾക്കാർക്ക് ചെയ്യാം. ആർട്ടിസ്റ്റിക് ജിംനാസ്റ്റിക്സ് ഒരാൾ മാത്രമേ ചെയ്യൂ, അത് ഇൻഡിവിജ്വൽ ഗെയിമാണ് ആർട്ടിസ്റ്റിക് ജിംനാസ്റ്റിക്സ്. ജിംനാസ്റ്റിക്സിന്റെ പ്രത്യേകത നമുക്ക് എതിരാളികളില്ല, നമ്മൾ നമുക്കെതിരെയാണ്
1: മത്സരിക്കേണ്ടത്. ഇതില് സുരക്ഷിതത്വം ഒരു പ്രശ്നമല്ലേ? ഇത് അതിനുള്ള മാർഗങ്ങളൊക്കെ നമുക്ക് കോച്ചിങ് സെന്ററുകളിൽ തന്നെ ഉണ്ടോ?
0: കുറെ അധികം കാരണം മറിച്ചാലും ഹൈറ്റ് ഉണ്ട്, വീണ് കഴിഞ്ഞാൽ വല്ലതും പറ്റും. അപ്പൊ അതിനെല്ലാം വേണ്ടിയിട്ട് സേഫ്റ്റി പിറ്റ് എന്നുള്ള സംഭവമുണ്ട്. സേഫ്റ്റി പിറ്റ് എന്ന് പറഞ്ഞാൽ ആ പിറ്റിന്റെ അകത്ത് നമ്മൾ ഫോംസ് നിറച്ചിട്ട് ആ കുട്ടികളെ കുറച്ച് ഡിഫിക്കൽട്ടി ആയിട്ടുള്ള കാര്യങ്ങൾ അതിലാന്ന് ആദ്യം പഠിപ്പിക്കുക. പിന്നെ നല്ല മാറ്റ്സ് വേണം, ക്രാഷ് മാറ്റ്സ് എന്ന് പറയും, അത് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളത്. അത് ഇന്ത്യയിൽ നമുക്ക് വളരെ ചുരുക്കേ ഉള്ളൂ, FIG സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് ഇന്ത്യയിൽ വളരെ കുറവാണ്. അതുകൊണ്ട് സുരക്ഷയുടെ ഒരു ഭാഗം ഒരു പ്രശ്നം തന്നെയാണ്.
1: അത് എന്തുകൊണ്ട് ജിംനാസ്റ്റിക്സ് സൈഡ് ലൈൻ ചെയ്യപ്പെടുന്നു എന്നൊരു തോന്നലുണ്ടോ ഈ കായിക രംഗത്ത്?
0: സൈഡ് ലൈൻ ചെയ്യുന്നതല്ല, അത് ഒന്നാമത് ഞാൻ ഇവിടെ ബാംഗ്ലൂരിൽ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൺകുട്ടികൾ കൂടുതലും ഈ ക്രിക്കറ്റിനോടും ഇങ്ങനത്തെ ഗെയിമിനോടാണ് താല്പര്യം കാണിക്കുന്നത്. പെൺകുട്ടികളാണ് കൂടുതലായിട്ടും ജിംനാസ്റ്റിക്സിലേക്ക് താല്പര്യം കാണിച്ചുകൊണ്ടിരിക്കുന്നത്.
1: പൊതുവെ ഒരു അവബോധം കുറവുണ്ട് ജനങ്ങളുടെ ഇടയിൽ അല്ലേ?
0: അവബോധം കുറവുണ്ട്, അത് ഒന്നും കൂടി അതിനെ ഒന്ന് പോപ്പുലറൈസ് ചെയ്യണം. ജിംനാസ്റ്റിക്സിന്റെ പ്രാധാന്യം പലർക്കും അറിയില്ല. അറിയുന്ന പാരന്റ്സുകളാണ് കുട്ടികളെ കൊണ്ട് പിന്നെ വന്ന് ജിംനാസ്റ്റിക്സ് ചെയ്യിപ്പിക്കുന്നത്. ഇപ്പൊ നമ്മളെ സെന്ററിൽ തന്നെ ഒരു 160 കുട്ടികളുണ്ട് പരിശീലനം നേടുന്നത്, അതുകൂടാതെ തന്നെ സ്കൂളിൽ നിന്ന് വരുന്ന കുട്ടികളും.
1: ഇന്ത്യൻ ജിംനാസ്റ്റിക്സിന്റെ ഭാവിയെ കുറിച്ചുള്ള താങ്കളുടെ പ്രതീക്ഷകളും വ്യക്തിപരമായ ലക്ഷ്യങ്ങളും അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വിശദീകരിക്കാൻ പറ്റുമോ?
0: ഇന്ത്യൻ ജിംനാസ്റ്റിക് ഇപ്പം നല്ല ഒരു പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യം നടന്നു, അതായത് ജൂനിയർ ലെവലില് ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ ആദ്യമായിട്ട്, ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇന്ത്യ ജൂനിയർ ലെവലിൽ ടീം ബ്രോൺസും വോൾട്ടിംഗ് ഹോസ് എന്ന ഇവന്റിൽ ഗോൾഡും നേടി. ഹർഷിത് ദാമോദരൻ എന്ന് പറഞ്ഞ ഒരു കുട്ടി ജൂനിയർ ലെവൽ. ആ ടീം, അതായത് ഇപ്പോൾ ഉള്ള ജൂനിയർ ടീമിനെ നമ്മൾ ഒന്നും കൂടി നന്നായി പരിശീലിപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ അവർ ഏഷ്യൻ ഗെയിംസിലും ഒളിമ്പിക്സിലൊക്കെ മെഡൽ നേടാനുള്ള.
1: ട്രാംപോളിനാണോ അതോ
0: ആർട്ടിസ്റ്റിക്കിലാണോ?
1: ശരി, അത് എവിടെയുള്ള കുട്ടിയാണ്?
0: ആ കുട്ടി യഥാർത്ഥത്തിൽ അവർ തമിഴ്നാട്ടിലെ കുട്ടിയാണ്. പരിശീലനം നേടുന്നത് കേലോ ഇന്ത്യന്റെ സ്കീമിലുള്ള ഉത്തർപ്രദേശിൽ.
1: കേലോ ഇന്ത്യയിലാണ്. ഖേലോ ഇന്ത്യയുടെ കീഴിൽ ജിംനാസ്റ്റിക്സിന് നല്ല പ്രാധാന്യം വരുന്നുണ്ടോ?
0: ഖേലോ ഇന്ത്യ ജിംനാസ്റ്റിക്സ് നല്ല പ്രാധാന്യം കൊടുക്കുന്നുണ്ട് ഇപ്പം അടുത്ത കാലത്തായിട്ട്.
1: ഇവിടെ ഖേലോ ഇന്ത്യയുടെ ജിംനാസ്റ്റിക്സിനുള്ള സൗകര്യങ്ങൾ കർണാടകത്തിലോ കേരളത്തിലോ ഉണ്ടോ?
0: ഇവിടെ ഇല്ല, ഇവിടെ
1: ഇല്ല. ഉത്തർപ്രദേശിലാണ് ഇപ്പോൾ ഉള്ളത്.
0: ഉത്തർപ്രദേശിൽ ഒറീസയിലുണ്ട്, ഹൈ പെർഫോമൻസ് സെന്റർ ഉണ്ട്.
1: ഈ വരുന്ന കോമൺവെൽത്ത് ഗെയിംസ് ഉടനെ നടക്കാൻ പോവാണല്ലോ, അതിൽ ജിംനാസ്റ്റിക്സിന് നമ്മൾ എന്തെങ്കിലും പ്രത്യേക പദ്ധതികൾ വല്ലതും ഉണ്ടോ? കുട്ടികൾക്ക് പ്രത്യേക മെഡൽ കിട്ടാനുള്ള എന്തെങ്കിലും സാധ്യതകളുണ്ടോ? താങ്കൾ എങ്ങനെ അതിനെ കാണുന്നു?
0: ഈ വരുന്ന ഗ്ലാസ്ഗോ കോമൺവെൽത്ത് ഗെയിംസിൽ കേരളത്തിൽ നിന്നൊരു കുട്ടി ഇന്ത്യയെ റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. സ്വാതിഷ് KP എന്ന് പറഞ്ഞ തലശ്ശേരി സായ് ജിംനാസ്റ്റിക് സെന്ററിൽ നിന്ന് പരിശീലനം നേടിയ കുട്ടിയാണ്. അവനിപ്പം ജോലി ചെയ്യുന്നത് ഇന്ത്യൻ റെയിൽവേയിലാണ്. ടീം ലണ്ടനിൽ പ്രാക്ടീസ് ചെയ്യുകയാണ്. അവര് ക്യാമ്പിലാണുള്ളത്. അവിടെ നേരെ അവര് ഗ്ലാസ്ഗോവിലേക്ക് പോകും.
1: ഏതെല്ലാം മേഖലകളിലാണ് അവര് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്?
0: ആർട്ടിസ്റ്റിക് ജിംനാസ്റ്റിക്സിൽ മാത്രമേ ഉള്ളൂ കോമൺവെൽത്ത് ഗെയിംസ്. ഒരു കാര്യം പറയണ്ടേ, ഒളിമ്പിക് സ്പോർട്സ് എന്ന് പറയുന്നത് ആർട്ടിസ്റ്റിക് ജിംനാസ്റ്റിക്സ്, ട്രാംപോളിൻ ജിംനാസ്റ്റിക്സ്, റിതമിക് ജിംനാസ്റ്റിക്സ്. ആർട്ടിസ്റ്റിക് ജിംനാസ്റ്റിക്സ് 1996 മുതൽ ഒളിമ്പിക്സിന്റെ ഭാഗമാണ്. റിതമിക് ജിംനാസ്റ്റിക്സ് 1986 മുതലാണ് ഒളിമ്പിക്സിന്റെ ഭാഗമായത്. 2000 മുതലാണ് ട്രംബോളിൻ ഒളിമ്പിക്സിന്റെ ഭാഗമാകുന്നത്. അടുത്ത പ്രാവശ്യം അക്രോബാറ്റിക്സ് ജിംനാസ്റ്റിക്സിന്റെ ഭാഗമാക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. അതിൽ തന്നെ 1924 സ്ത്രീകൾക്ക് മത്സരിക്കാനുള്ള അനുവാദം കിട്ടിയത് ആദ്യമായി.
1: അപ്പൊ ഇപ്പൊ ഏതെല്ലാം കാറ്റഗറികളിലാണ് ഒളിമ്പിക്സിലുള്ളത്?
0: ഇപ്പൊ ഉള്ളത് ആർട്ടിസ്റ്റിക് ജിംനാസ്റ്റിക്സ് മെൻസ് ആൻഡ് വുമൻസ്, പിന്നെ റിതമിക് ജിംനാസ്റ്റിക്സ്. റിതമിക് ജിംനാസ്റ്റിക്സ് എന്ന് പറയുന്നത് പെൺകുട്ടികൾക്ക് മാത്രമുള്ളതാണ്. അതേപോലെ ട്രാംപോളിൻ ജിംനാസ്റ്റിക്സ്.

0: അതാണും പെണ്ണും.
1: അതേപോലെ ഈ ജിംനാസ്റ്റിക്സ് ഒരു സ്പോർട്സ് ഇവന്റ് ആയിട്ട് തിരഞ്ഞെടുക്കുന്ന ഒരു യുവജനതയ്ക്ക് ജോലി സാധ്യതകളെ കുറിച്ചുള്ള സാധ്യതകൾ എന്താണ് കേരളത്തിലെ ഇന്ത്യയിൽ?
0: ജിംനാസ്റ്റിക്സ് ചെയ്ത് വന്ന ഒരുവിധം എല്ലാവർക്കും നല്ല ലെവലിൽ മെഡൽ നേടുന്ന ലെവലിൽ എത്തുന്ന കുട്ടികൾക്കെല്ലാം ജോലിയുണ്ട്, ജോലി കൊടുക്കുന്നുണ്ട്. സർക്കാരിന്റെ പല മേഖലകളിലും സ്പോർട്സ് മാനിന് സ്പോർട്സ് കോട്ട റിക്രൂട്ട്മെന്റ് നടക്കുന്നുണ്ട്. അതിൽ ജിംനാസ്റ്റുകൾക്ക് പ്രാധാന്യം കൊടുത്ത് ജിംനാസ്റ്റുകളെ അവരവരെ മേഖലകളിലേക്ക്, അതായപ്പോ നമ്മൾ ആർമി, നേവി, എയർഫോഴ്സ്, റെയിൽവേ, CRPF, IT, BP, BSF അങ്ങനെ പറയുന്ന എല്ലാവർക്കും അവരുടെ ടീമുണ്ട്. CRPFനുണ്ട്, TISFനുണ്ട്. അവരവരെ കുട്ടികളെ റിക്രൂട്ട് ചെയ്ത് അവരെ പരിശീലനം കൊടുക്കുന്നുണ്ട്.
1: ജിംനാസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ വളരെ എത്തിപ്പെടാത്തൊരു മേഖലയിലേക്ക് വളരെയധികം വിവരങ്ങൾക്ക് വിളിച്ച മീശിയ അഭിമുഖമായിരുന്നു എന്ന് കരുതുന്നു. ഈ പരിപാടി പങ്കെടുത്തതിന് താങ്കളെ എല്ലാവിധ നന്ദിയും ആകാശവാണിയുടെ പേരിൽ അറിയിക്കുന്നു.
0: നന്ദി.
2: ഇതോടുകൂടി ഇന്നത്തെ സ്നേഹഭാരതി സമാപിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം.

ആ ഗമന ആ ചായ് അമിക്കല്ലിൽ കോളി കിടുവ സംബാര മസാലര ഗാർത്ത ഗമന കുഞ്ഞവോ ബല്യവോ ഭോജവോ എന്ത് അക്കയാ അക്കയാ അത് കാക്കേണ്ട അയങ്ങട അയങ്ങട അടിക മനയിൽ തെളിക്കളി ഓടിക്കളി നൂപ്പിട്ട് കോളി കരുടെ ഗമനത്തിര ആ ചോദര ആ ബായ് നീര രസത്തിര കളി ബടത്തന ബല്യരിക്കുന്ന കാട്ടത്ത ബാടിലി നെല്ലക്കി ബൊളക്ക് അടിയിൽ സീമണ്ണെ പൊളിച്ച ലാട്ടിൻ്റെ ബൊളിയിൽ എല്ലാരും അളത്ത് ഗുരുമീതി വെച്ചിത്ത് ഉമ്പക്ക് അളത്ത് ആ ചായ് ആ മക്കട ബോജ ഇന്തില്ല ബതുക്കിറ ഓട്ടത്തെ എല്ലാവും ഒരു സ്വപ്നത്തിനെ ആയിപ്പോച്ചി ആച്ചെങ്കിയും നടപ്പിനെ വെച്ചിണ്ട് നങ്ങട ആചാര വിചാരത്തിന ഗാനമാടിയുണ്ട് പണ്ടെത്ര പെരിയങ്ക മുള്ളു മുണ്ടുക്ക് ബള്ളി ബൊത്തത്ത കാട് കരിമര സാല് ജടിമലയ്ക്കു ബൊത്തത്ത തറ തറത്തിര പണ്ണു മറ ചക്ക മാങ്ങ മറ പത്തിച്ചിട്ടിത്ത് തിമ്പക്ക് കൊടുത്ത് ആ മക്കള വീരശൂരങ്ങളാക്കിത്ത് മുന്നേക്കാൽ എതമാറ് രട്ട ബണ്ണ പേപ്പിച്ചിട്ടിത്ത് ദേശകാപ്പക്ക് ചാക്കുന്ന കുലദേവി കാവേരീര മണ്ണുക്ക് കോട്ടി നമസ്കാരം ഇട്ടുണ്ട് ഭാഷര പൊളിച്ചേ കായത്ത് പണ്ടെത്ര കക്കട തിങ്കത്തിര ഗാനത്ത് കക്കട തിങ്കത്തിര ഒരു കവന ഇന്ത്യക്ക് നാ ഓതിരുവ ഉപ്പ ബേലിര ബരില് കര തോട് പൊളതുമ്പി ഉപ്പ ബേലിര ബരില് കര തോട് പൊളതുമ്പി കരിമോട നളത്തിൽ കളിപ്പ തിങ്ക കക്കടാ കോട്ട പുടിച്ച ഗാളി ബെതു കാങ്കത്ത പാളി കോട്ട പുടിച്ച ഗാളി ബെതു കാങ്കത്ത പാളി ചെടി ചെടിയിൽ നില പത്ത കളിപ്പ തിങ്ക കക്കടാ ചെടി ചെടിയിൽ നില പത്ത കളിപ്പ തിങ്ക കക്കടാ ബീരങ്കാത്തിര പോക്ക് ബീരങ്കാത്തിര പോക്ക് മുളത് മോടത്തിന നീക്കി ഉളി ഉളിത്ത് ബെതു വെള്ള നോട്ടുവ തിങ്ക കക്കടാ മേനൽനാടില് നീർ തേക്കാന്നണ്ണുവ കുട്ടി ബേലി നീർ തേക്കനക്ക വെള്ള പാത്തുന്നണ്ണുവ അതേ ബീരങ്കാത്തിര പോക്ക് മുളത് മോടത്തിന നീക്കി ഉളി ഉളിത്ത് ബെതു വെള്ള നോട്ടുവ തിങ്ക കക്കടാ അകെ ബന്ത് ആക്കത്തിലി ജൂങ്കിക്കളി കോട്ടത്തിലി അകെ ബന്ത് ആക്കത്തിലി ജൂങ്കിക്കളി കോട്ടത്തിലി ആരംഭത്തിന് അറപ്പ റൈത്തണ്ട തിങ്ക കക്കടാ പണ്ട് കാലത്ത് അന്ത് ജൂമി കൊടക് ബേല് ബര കാട് നില അന്തത്താ കൊടക് പണ്ട് കാലത്ത് അന്ത ജൂമി കൊടക് ബേല് ബര കാട് നില അന്തത്താ കൊടക് പഡ്ഡ മക്കട പുണ്ട് ആ മാള ഈ മാള പഡ്ഡ മക്കട പുണ്ട് ആ മാള ഈ മാള ചട്ടി മുറുക്കിത്ത് പണ്ട് കളിച്ച ആ ഗോമാള ചട്ടി മുറുക്കിത്ത് പണ്ട് കളിച്ച ആ ഗോമാള അത്ത കടിച്ചിയട പോള കെട്ട് ഗണ്ട മണി കൊടക്ക അത്ത കടിച്ചിയട പോള കെട്ട് ഗണ്ട മണി കൊടക്ക കക്കടത്തിര രാഗക്ക് മേങ്കത്ത ആ കൊടക്ക കക്കടത്തിര രാഗക്ക് മേങ്കത്ത ആ കൊടക്ക എന്നക്കാ കക്കട തിങ്കത്തിര ആദര കക്കടത്തിര ആ ഗാളിലി ആ കൊടക്ക സദ്ക്ക് ഗാളിയെ കൊടക്ക സദ്ന എല്ലയോ പാരിച്ചിട്ടു പോയിരുവാ കൊട്ടില് റൈത്തങ്ക് ബുത്ത അത്തള നോട്ടിത്ത് അത്ത ബാണില് ഗാളിക്ക് കയ്യത്ത അത്തള ഹുയ് മണിയ മണിയ മണിയ ഗുരിയ ബാരി കൊട്ടു ബാരി അപ്പോ മഴ കയ്യില നാ പോപ്പിന്ത് അത്തക്കാര പോനക്ക ആ കൊടക്ക സദ് ബത്തിക്കു ബന്തിക്കോണക്ക ഗാളിയിൽ കേപ്പില ആ അർത്ഥ ഇല്ല അത്ത കടിച്ചിയട ബോള കെട്ട് ഗണ്ട മണി കൊടക്ക കക്കടത്തിര രാഗക്ക് മേങ്കത്ത ആ കൊടക്ക കക്കടത്തിര രാഗഞ്ചി ഗാളിര പണ്ണ് പല തേടി ചക്ക കാരക്കു പുണ്ട് പണ്ണ് പല തേടി ചക്ക കാരക്കു പുണ്ട് പുണ്ട ജിഗ്ഗിലു നുഗ്ഗി ബൈമ്പളക്കു പുണ്ട് മനതുമ്പ മക്ക ഒക്ക പെരത്ത് അന്ത് മനതുമ്പ മക്ക ഒക്ക പെരത്ത് അന്ത് അലന്ത ആള് കുമ്മുന്ത് മാള പുത്തുര മുന്ത് ബലു ചായ് തിമ്പക്ക് കെട്ട കേമ്പൂന്തന്ത് ബലു ചായ് തിമ്പക്ക് കെട്ട കേമ്പൂന്തന്ത് ഉമ്പ കഥ ബലു ചായ് ഒലെ മുമ്പുലന്ത് ഉമ്പ കഥ ബലു ചായ് ഒലെ മുമ്പുലന്ത് ജടിമളര ഉയ്ത്തുക്ക് അത്ത

0: സുദ്ദി സമാചാര ഓദ്യുള്ള കുഞ്ഞിര ഗിരീഷ് ഭീമയ മക്കട ഓതലറ നേരത്ത് പാഠപുസ്തകക്ക് ഒത്തുകൊടുപ്പാണ്ട കൂടെന്നെ കഥ സാഹിത്യത്തിറ ബരിയ മനസ്സു മാടുവാന കൊണ്ട് മിഞ്ഞക്ക് സാഹിത്യപരവാന ചിന്തനര കൂട്ടുക്ക് പുസ്തക ഒളതുക്ക് ധൈര്യപ്പനക്ക് ആപ്പതല്ലാത്ത തങ്ങട വൃത്തിന അനുഭവത്തിറ മീത് ഒളതുവ നല്ല എഴുത്തുക്ക് തൂക്കയിപ്പാന്ത് കർണാടക കൊടവ സാഹിത്യ അക്കാഡമിയുടെ അധ്യക്ഷ അജ്നിക്കണ മഹേഷ് നാച്ചേവ് അഭിപ്രായപ്പെട്ടത്. കൊടവ സാഹിത്യ അക്കാഡമിയുടെ 15 കൊടവ പുസ്തക പത്തായത്തുന്ന പൊന്നംപേട്ട എഞ്ചിനീയറിംഗ് കോളേജിൽ തുറന്നിട്ട് തക്ക് പറന്താവു ഓർനാട് പ്രദേശത്തിറ വിശേഷ സംസ്കൃതിന ഏത് കാലക്കും ഓതി അറിഞ്ചോവന്നിട്ടുള്ള വിദ്യാസംസ്ഥയിൽ പുസ്തക പത്തായ മക്കൾക്ക് വലിയ പ്രയോജന ആപ്പാന്ത് അവണ്ണിച്ച് പത്തായതാനി ഡോക്ടർ മച്ചരണ മാധപ്പ ഉത്തപ്പ തക്ക് പറന്നിട്ട് ഓതുവാന കൊണ്ട് ജ്ഞാനവൃദ്ധി വ്യക്തിത്വത്തിറ ബൊളച്ച ആപ്പാന്ത് അവണ്ണിച്ച് കൊടവ എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ അധ്യക്ഷ ഡോക്ടർ മുക്കട്ടിയുടെ കാര്യപ്പ തക്ക് പറന്നിട്ട് കൊടവ സാഹിത്യ അക്കാഡമിയുടെ പുസ്തക പത്തായ കാർബാറ് ജ്ഞാനത്തിറ ബൊളിന മക്ക കൊടുപ്പ മക്ക ചെറുപ്പത്തെ കാദംബരി ഓതു അഭ്യാസം പൊളുത്തിയോണ്ടു കൊടവ സംസ്കൃതി ഉടുപ്പ് തൊടുപ്പുര കൂട്ടുക്ക് പെരിയങ്കക്ക് മര്യാദ കൊടുപ്പത് പിന്നെ നല്ല വ്യക്തിത്വ പൊളുത്തിയോണ്ടുന്ന് അവണ്ണിച്ച് വേദിക്കയിൽ പി യു കോളേജിലെ പ്രിൻസിപ്പാൾ ഡോക്ടർ സൺവണ്ട രോഹിണി തിമ്മയ്യ കൂടിയാടി തിന്ത് ഭാരത സ്വാതന്ത്ര്യപ്പെടുന്നത് 9 കാലത്തിറ നമ്മേര നേരത്ത് ഇതേ ആഗസ്റ്റ് 15 യുണൈറ്റഡ് കൊടവ ഓർഗനൈസേഷൻ പിന്നെ കൊടവ സമാജ മൂർനാട് ഇങ്ങടെ കൂട്ടാതനയിൽ ദണ്ഡന കാലത്തിറ നെപ്പുറ നളത്ത് മാഞ്ചത്ത മുട്ട് എണ്ണുവ കൊടുകര നേരാന സ്വാതന്ത്ര്യ പോരാട്ടക്കാരുടെ ബഗ്ഗെ വിശേഷ കാർബാർ ആയോജന മാടോക്ക് തീരുമാനം മാടിത്തന്ന് കൊക്കലമാട മഞ്ജു ചെണ്ണപ്പ് അരിച്ചിട്ടിത്ത് ഇക്കായത്ത് മൂർനാട് കൊടവ സമാജത്ത് അധ്യക്ഷ തേലപ്പണ്ട സുബയ്യ ഇങ്ങടെ കുറവുകാരിക്കൽ കൊടവ സമാജ നടന്ന് മുപ്പടി സഭയിൽ തക്ക് പറന്താവു ഭാരത സ്വാതന്ത്ര്യ ഇതിഹാസത്തിൽ സർവസ്വ ത്യാഗമാടുന്ന പോരാട്ടക്കാരെ കൊടക് ജില്ല കൊടുത്തിട്ട് അച്ചെങ്കിൽ അങ്ങക്ക് സർക്കാരിൻ്റെയാട് സാർവജനികങ്ങടതയാട് ശരിയാണ് ഗൗരവം കിട്ടിയേണ്ടില്ല ഇല്ലാത്ത നേരാണ് പോരാട്ടക്കാരുടെ ഗുരുത്തമാടിത്ത് ഗൗരവ കൊടുപ്പ കാർബാരമാണു ഈ നെട്ടിൽ കഴിഞ്ഞക്കാല ആദ്യ വൈത്ത് സ്വാതന്ത്ര്യ നാൾ ഇറന്ന് സ്വാതന്ത്ര്യ പോരാട്ടക്കാരുടെ നെനത്തിയോ കാർബാരമാടിത്ത് ദണ്ഡനക്കാലത്തിറ കാർബാറിന് മൂന്നാട് കൊടവ സമാജത്തിനടുത്തൊക്കെ തീരുമാനം മാടിത്തന്ന് അവണ്ണിച്ച് അങ്ങനെ പെരിയന്റെ നെപ്പു പിന്നെ അതിൻ്റെ ത്യാഗ ബലിദാനത്തിന് ജ്ഞാനമാടിയോ നെട്ടിൽ ഛായാചിത്ര പ്രദർശന കാർബാറിന് ഏർപ്പാട് മാടിത്തന്ന് അവണ്ണിച്ച് അധ്യക്ഷ തലപ്പണ്ട സുബയ്യത്തക്ക് പറഞ്ഞിട്ട് ആഗസ്റ്റ് 15 മധ്യാഹ്നം 1 ഛായാചിത്ര പ്രദർശനത്തിന്റെ ഉദ്ഘാടനത്തിന് കൂടെ കാർബാർക്ക് മൊഴിയിടുക കാർബാറിൽ കൊടുക്കുന്ന ശാസകങ്ങ സംസദ മന്ത്രിയ പരിഷത് സദസ്യങ്ങ സ്വാതന്ത്ര്യ പോരാട്ടക്കാരുടെ സംസാര കൂടുന്നനക്ക് കനപ്പെട്ടോ കൂടിയാടുവാന്ത് മാഹിതി കൊടുത്തത് ഈ സഭയിൽ കൊടവ സമാജത്തിറ പദാധികാരിയ ഹാജരിഞ്ചത്ത് 2031 പുട്ടിച്ചണ്ട വക്ക കൊടവ ഹാക്കി നമ്മേര കുറവുകാരിക്ക വയസ്സുക്ക് തീരുമാനം മടിത്ത് ഇണ്ടാതനിൽ പുട്ടിച്ചണ്ട കുടുംബ കൊടവ ഹാക്കി അക്കാഡമിക്ക് 1,00,000 ദേനിക കൊടുത്തത് ദേനിക പണത്തിന് പുട്ടിച്ചണ്ട വക്ക കൊടവ ഹാക്കി അക്കാഡമിയുടെ അധ്യക്ഷ പാണണ്ട ബോപ്പണ അയങ്കക്ക് കൈമാത്തിച്ച് ഈ നേരത്ത് പുട്ടിച്ചണ്ട വക്ക പട്ടേതര മുത്തപ്പ കുടുന്നനക്ക് ഹാക്കി നമ്മേര പദാധികാരിയ പിന്നെ കൊടവ ഹാക്കി അക്കാഡമിയുടെ പദാധികാരിയ കൂടിയാടി തിന്ത് രാഷ്ട്രീയ കാനൂന് സേവര പ്രാധികാര പിന്നെ കർണാടക രാജ്യ കാനൂന് സേവര പ്രാധികാരത്തിന്റെ നിർദ്ദേശന പോലെ സെപ്റ്റംബർ 12 നാളെ രാജ്യത്ത് രാഷ്ട്രീയ ലോക അദാലത്ത് നടപ്പ അതേപോലെ ജില്ലയിലും കൂടെ എല്ലാ ന്യായാലയത്തും ലോക അദാലത്ത് നടപ്പ ഈ ലോക അദാലത്തിൽ സാർവജനികങ്ങ ന്യായാലയത്ത് ബാക്കിയുള്ള പ്രകരണ പിന്നെ വ്യാജ്യം ഉൾപ്പെടെ പ്രകരണത്തിന് ഇത്യാർത്ഥ മാടൊക്കെ ഇരാതെ ഉള്ളലി മുപ്പടെ സംബന്ധപ്പെട്ട ജില്ലാ കാനൂന് സേവര പ്രാധികാര പിന്നെ താലൂക്ക് സേവാ സമിതിനെ സമ്പർക്കം അടിത്ത് മാഹിതി അറിഞ്ഞുണ്ട് അദാലത്തിൽ കൂടിയാടൊക്കെ കർണാടക രാജ്യ കാനൂന് സേവര പ്രാധികാരത്തിന്റെ സദസ്യ കാര്യദർശി എച്ച് ശശിധർ ഷെട്ടി അരിച്ചിട്ടിത്ത് കർണാടക രാജ്യ സർക്കാര മഹാമണ്ഡല പിന്നെ കൊടക് ജില്ലാ സഹകാര യൂണിയൻ ഇങ്ങടെ കൂട്ടാതനിൽ പാൽ ഉത്പാദകങ്ങളുടെ സഹകാര സംഘത്തിന്റെ നിർദ്ദേശക്ക് പിന്നെ കാര്യദർശിയുടെ കർത്തവ്യ ജവാബ്ദാരി പിന്നെ സഹകാര കായ്ദ തിദ്ദുപടിയുടെ ബഗ്ഗെ നാളെ വിശേഷ ശിക്ഷണ കാർബാറ് ആയോജനം മടിത്ത് നാളെ പോലെ 10 കൂടിയ കൃഷി തരബേത്തി കേന്ദ്രത്തിൽ ജില്ലാ സഹകാര യൂണിയൻ്റെ അധ്യക്ഷ പളയണ്ട റാബിൻ ദേവയെ ഇങ്ങടെ കുറവുകാരിക്കൽ നടപ്പ് കാർബാറിന് ഹാസന പാൽ ഒക്കൂട്ടത്തിന്റെ നിർദ്ദേശക്ക് കെ കെ ഹേമന്ത് കുമാർ ഉദ്ഘാടനം മാടുവാന്ന് പ്രകടനം അരിച്ചിട്ട് ഗുൽബർഗത്ത് നടന്ന രാജ്യമട്ടത്തിറ പോലീസ് ടേബിൾ ടെന്നീസ് പൈപ്പോട്ടിൽ കൊടക് ജില്ലയിലെ പോലീസ് സിബന്ധിയെ ഗദ്ദിത്ത് രാഷ്ട്രമട്ടത്തിറ പൈപ്പോട്ടിക്ക് ഐക്യായത് എസ് ഐ ആയിട്ടുള്ള കെ ആർ ജിതേന്ദ്ര റയ്യാവു സിംഗിൾസ് ഡബിൾസ് പിന്നെ മിക്സഡ് ഡബിൾസ് വിഭാഗത്ത് പൊന്നുറ പതുക്ക ഗദ്ദിത്ത് അതേപോലെ പോലീസ് കൺട്രോൾ റൂമിൽ എസ് ഐ ആയിട്ടുള്ള ഗണപതിയാവു ഡബിൾസ് വിഭാഗത്ത് പൊന്നുറ പതുക്ക സിംഗിൾസ് പിന്നെ മിക്സഡ് ഡബിൾസിൽ വെള്ളിയുടെ പതുക്ക ഗദ്ദിത്ത് ഇവ ദണ്ഡ അധികാരിയെ അക്ടോബറിൽ ഗുജറാത്തിൽ നടപ്പ് രാഷ്ട്രമട്ടത്തിറ പോലീസ് കളിക്കൂട്ടത്തിൽ ഐക്യായത് കർണാടക അരണ്യ ഇലാഖയിൽ കൊടക് വൃത്തക്ക് സംബന്ധപ്പെട്ടനക്കെ 10 ചാക്രി പിന്നെ ഒരു ബാക്ക്ലാഗ് ചാക്രി ഇന്നലെ ഒട്ട് 12 ആനമാവുത്തങ്ങളുടെ ചാക്രിക്ക് ഹർജി കാക്കിത്ത് ആഗസ്റ്റ് 5 സെപ്റ്റംബർ 3 ഹർജി കൊടുക്കുള്ളൂ ഏറെ അറിവ് അരണ്യ സംരക്ഷണാധികാരി കച്ചേരിനെ സമ്പർക്കം അടക്ക് പ്രകടനം അരിച്ചിട്ടിത്ത് ഇല്ലേക്ക് ബേട്ടിത്തിറ സുദ്ദി സമാചാര തീന്തത്ത്
1: സുദ്ദി സമാചാര കേളിദ്രി പ്രായോജകരു ഇന്ത്യാസ് ലീഡിംഗ് ഡെവലപ്പേഴ്സ് സൺ സിറ്റി
2: നമ്മ മുന്തിന കാര്യക്രമ ബംഗളൂരു കേന്ദ്രദിന്ദ